ശ്രീ മനോർമുനെ മന്ദഗ്രഹണ മാത്രേണ വിഷ്ണുതുല്യോപവീന്ദരോ സദാ പാതു ഓം ദുർഗായൈ നമോസ്തുതോ.